0: ഹമകശ്വരം അവോ ഹക്ക് ഗുദ്ഗാ ഉടുതകായ് ബിൻ ഹദ്ദവാ ഫാവാകം തിബായ കന്നേങ്ങേ ഹെയ്യ എക്കലാങ്ക ഇരാദ കുറവാനമ തിയബാമിഹു നെതികൊല്ലവ ആ മഹ്ലൂഗുന്തക ഗെന്നവാ ഫാനതെ
1: وما ذلك على الله بعزيز
0: ادي اكنتم اللهن اندغو كم كنوي

0: അള്ളാഹി ഉടു തകായ് ബിൻ ഹിദ്ദവി റസലാംഗെ അതി എകലാംഗെ ഉടും ഫെം വെസ്സവി ഫഹെ എ ഫെനുഗെ സബബുൻ തെ ബാമിഹുന്ന റിസ്ഖി കംഗാ മേവാത നെർവിയെ അതി എകലാംഗെ ഇസ്ന ഫുളായകു എതകെതി കണ്ടുഗാ ദതുരു കുർമ തെ ബാമിഹുന്ന ടകാ നാഫഹറു ഖിദ്മത് തെരി കുരവിയെ അതി എകലാംഗെ തെ ബാമിഹുന്ന ടകാ കോർത ഖിദ്മത് തെരി കുരവിയെ
1: وَسَخَّرَ لَكُمُ الشَّمْسَ وَالْقَمَرَ دَائِبَيْنِ وَسَخَّرَ لَكُمُ اللَّيْلَ وَالنَّهَارَ
0: ادي اكلاغتي بامي هن تكا اراي هندو خدمتري كوروي كندي نيدي هينغا غوتغاي ادي اكلاغتي بامي هن تكا ريدوا خدمتري كوروي

അനിയാവിനും ഖുറാ കന്തകാമെതും അല്ലോ ഒഗാഫിൽവെ വൊടികം വാകമ കലേഗഫാനു ഹീഫുളു നുഖുറവ്വാ ഹുഷ്കമേ എക്കലാങ്ക ഏരം ഫസ്കുറവ്വാ കം കശുവരി ഖന്ത ബൊടുവെ ലോതം ഹുണുവേ ദ്വാഹകശേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുനിഫോയ് ഫിലുവാദിനുമുക
1: തെതുവെരുകമായകോ
0: എക്കുവെരുകമായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകോ റയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

അള്ളാഹുഗെ നിയമ കാഫിറുകമ ബദൽ കോ എവരിംഗ ഖൗമ ഹലാകുഗെ ഗോച്ചല്ലി മീഹും കലേഗ ഫാനു ദെക വടാനുഗ നവം തോയേ.

0: അള്ളാഹി ഉടുതകായ് ബിൻ ഹിദ്ദവി റസ്കലാംഗെ അതി എകലാംഗെ ഉടും ഫെം വെസ്സവി ഫഹ എ ഫെനുഗെ സബബുൻ തിയ ബാമി ഹുന്ന റിസ്ഖ് കംഗാ മേവാത നെർവിയെ അതി എകലാംഗെ ഇസ്ന ഫുളായകു എതകെതി കണ്ടുഗാ ദതുർ കുർമ തിയ ബാമി ഹുന്ന ടകാ നാഫഹറു ഖിദ്മത് തെരി കുരവിയെ അതി എകലാംഗെ തിയ ബാമി ഹുന്ന ടകാ കോർത ഖിദ്മത് തെരി കുരവിയെ
1: وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار
0: ادي اكلاغت يبامي هنتكا اراي هندو خدمتري كوروي كندي نيدي هينغا غوتغي ادي اكلاغت يبامي هنتكا ريدوا خدمتري كوروي

അണിയാവിരും ഖുറാ ഖന്തകാമിദു അല്ലാഹ് ഗാഫിൽ വേ വുഡിഗം വാ കമ കലേഗഫാനു ഹീഫുലു നുഖുറവ്വാ ഹുഷ്കമെ എക്കലാഗെ ഏറെം ഫസ്കുറവ്വാ കം കശ്വരി ഖന്ത ബുഡുവേ ലോതം ഹുളുവേ ദ്വാഹകശേ.

ഇവരെന്നങ് അസാബ് അന്ന ദുഹാമെതു ഖലേഗ് ഫാൻ മീസ്തകുന്നങ് ഇൻസാറു കുറവാഷെ ഫഹെ അനിയാ വെരിവി മീഹും ബുണാനെത്തെ അളമെങ്കി വെരി രസ്കലാക് ഖൈരി മുദ്ദതകം അളമെം ഫസ് കുറവാൻ ദേവ് ഏരും ഇബ രസ്കലാങ്കെ ഗുവാ ലെവ്വുമ അളമെം ഇജാബ ദേ ഹുഷീമുയ് അതി റസൂലുന്നത്ത ബാവാ ഹുഷീമുയ് ജവാബ് ഗാ ബുനവേനെത്തെ ത്യബാ മീഹുന്ന ദുനിയേ നെത്തിദ്യുമെ നാനാനകമ മീഗെ കുരിം ത്യബാ മീഹും ഹുവാകുൻ നൂളെ മുഹയ്യേ.

0: ചിങ് അടേത ഈവതമാ രംഗള കന്ത ഈവത ഈവതമാ കന്ത പൊടുക്കുരണി കൊമ്മേ മഷമ്മ ഹേവതണക്കമെന്നേ ഹസണുവസ് ആരം വരിക്കുള്ളി
1: ഹസീ
0: മഷം ഹേവതണ എക്കുവസ് നൂണ്ണാണ്
1: ആരം മിഹുരേ
0: തീ തീ അണ്ണണി ആരെണ്ണം മലാമെക്കുറ
1: നൂ
0: കമ്പല ആരെ ഫലയക്കുറ തുണിയേക നൂളേണ് അണക്കായങ് ഹേവത് എക്കുവസ്

0: അതെയേ, ഹാദാ ഉഫായഫ മെത്തീരി കേര വീ അനക്ക
1: നൂനെ മാ ബൊടുകമ നൂനെ
0: ആ തിയുളണീകി കുടകമ വെഗനനു തേദ ബണ ബദ കൊങ്കൽ കമത്ത വീ
1: അല്ലേ കമ നൂനെ എവസ് കമ കാണുലാവ സമ ഉഫാവ ദാനനു
0: ആ എവസ് കമ കാണുലാവ ഉഫാവ ദാന എകമകു ഇരം മെന്നുവാണെങ്കെ ആന വര രംഗളം ഇരം ദണ്ണമേ
1: ഓ എഹെന്ത അസ്ലുസ് പുണന്ത ഹമ വര പൊടുകമെ വേഗെ മ്യുളെനി
0: എയണിക കൊങ്കമെ
1: ഇങ്കേതാ